0: ഉണ്ടി
1: അത് വാട്ട് വാട്ട് വിശേഷ ഗറുപ്തമായി മഹാൻസിന്റെ ഒരാട്ട് പവൻ കണ്ട് തന്നെ കുളിയിട്ടൊക്കെ
0: അത്
1: ഒരാൾക്ക് അത് ലോക അല്ല നാഷണൽ പൊട്ടാറ്റോ ഡേ അത് അലദിര് അലദിര് ഒയാട്ട് ഡെഡിക്കേറ്റ് കറണ്ടോ
0: അലദിന്
1: അല്ലേ വകേ എത്ര അത് വിശേഷ ദിവസം അത് അഗോസ്റ്റ് ദഹനവേ അല്ലതിനെ വിത്രണ്ടാട്ട് പിളിവേലക്കിടക്കിയാകാവും മെദ്ര പെല്ല അല്ലക്കറോ ഇത് അല്ല സെൻഡി അഗോസ്റ്റ് ദഹനവേക്ക് അന്നെ വിശേഷ കാരണ ഗൊഡക്ക് എതിലത്തീന്ന്
0: ദിവസം
1: അത് അപ്പി അത് ദിവസകന തമായി കഥാഭാകരണ്ട് ബലാപുരത്തു എന്നെ ആകനുണ്ട് ഹവസ ഹയാമാറ വേണക്കാങ്ങ് അപ്പിൽ അടങ്ങാനോ
0: അല്ല
1: വേണോ.